ശാന്തിദം സർവരോഗ പ്രശമനം സർവദുഃഖ നിവാരണം ആയുരാരോഗ്യ ശുഭദം പുത്ര പൗത്ര പ്രവർദ്ധനം യഃ പഠേത് കവചം ദിവ്യം ശൃണുയാത് വാ സമാഹിതഃ സർവാൻ കാമാന വാപ്നോതി ദീർഘമായുഷ്ച വർദ്ധനം ആമഹസ്താഭ്യാം ചാപേ ശുഭര ശക്തിശൂലഗദാകുഞ്ജോത്വകേശവം മേരും പ്രദക്ഷിണം കൃത്വാ സർവദേവം അംഗാരകശിരോരക്ഷിസുത അർണോ രക്താംബരഃ പാതു നേത്രേ മേ രക്തലോചനഃ.